ഇഞ്ചി. പീകാരമേളാൻ ഗാരങ്ങാരമീർ മുജാഞ്ചി പൊന്നാമീനം പീക്കോർ മേളാൻ കോർ വാപ്പിഴിയും കോർ.